സ്വാമിയെ ഞങ്ങളുടെ വേളയിലും വയത് ആറാച്ചിക്കൂട കടന്നു തന്നു. എന്നെ തുടർന്ന് ഊഴിയർ കർണാടക ഇന്ത്യ